ഫിലിം താൽ, ലിറിസിസ്റ്റ് അനന്ത് ബക്ഷി, കമ്പോസർ എ ആർ റഹ്മാൻ. এবারের গানে এ হরিহরণ এবং কবিতা কৃষ্ণমূর্তি।